nyame sɛnea wodɔ me nti wakwanya sɛ nyina mu mɛdɔ wo yɛbɛdɔ wo yɛbɛdɔ wo yɛbɛdɔ wo yɛbɛdɔ wo ɛwura mahemfo me se mɛdɔ wo me ne me fiefoɔ yɛbɛdɔ wo wo nso ɛ sɛ wayɛ bi ama wo a ɛneɛ wo ne me mmɔ mu na yɛnka